0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എ അനന്ത പത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരി കേൾക്കാം. ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കാനഡ രാഗത്തിൽ മാമവസത എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music.

0: ഇനി ജയ ജയ പത്മനാഭ എന്ന കൃതി കേൾക്കാം. രാഗം സരസാംഗി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വീണ കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് ജയ ജയ പത്മനാഭ ഇൻ ദ രാഗ് സരസാംഗി സെറ്റ് ടു ആദിതാൾ.

0: പത്മനാഭൻ അവതരിപ്പിച്ച വീണ കച്ചേരി. ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. അവസാനമായി ശ്യാം കല്യാൺ രാഗത്തിൽ ജമുന കിനാരെ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Veena Concert by A. Anandapathmanabhan. He is accompanied on the mridangam by Alapurji Chandrasekharan Nair, on the ghatam by Adichanellur M. Anil Kumar. A. Anandapathmanabhan concludes his Veena Concert with Jamuna Kinare in the rag Shyam Kalyan set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരി. ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Veena Concert by A. Anandapathmanabhan. Accompanying artists were Alapurji, Chandrasekharan Nair on the Mridangam and Adichanallur M. Anil Kumar on the Ghatam. This program was brought to you by Akashwani Tiruvananthapuram, Furagam 24/7 DTH, Anytime Indian Music.

0: യൂറും ഒരു ചാനൽ. ഇപ്പോൾ അമ്പലപ്പുഴ സഹോദരന്മാരായ ശങ്കരനാരായണ പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി കേൾക്കാം. വിശേഷാൽ തവിൽ ഡി ദാമോദരൻ. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പരാകേല എന്ന കൃതി കേൾക്കാം. രൂപക താളം തിരുപ്പതി നാരായണസ്വാമി രചിച്ചത്.
1: This is Ragam 24/7 DTH. Anytime Indian music. Listen to Nagaswaram Concert by Ambalapura Brothers, Shankaranarayana Panikkar and Gopalakrishna Panikkar. They are accompanied on the special tabal by D. Damodaran. They begin their Nagaswaram Concert with a composition of Tirupati Narayana Swami, Parakela. In the rag, Natakurunji, set to Rubagatal.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണി

0: അടുത്തതായി ദേവഗാന്ധാരി രാഗത്തിൽ ക്ഷീരസാഗര എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ദ നാഗശ്രം കോൺസേർട്ട്, ദ വിൽ ആർ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ക്ഷീരസാഗര. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24:7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴ സഹോദരന്മാരായ ശങ്കരനാരായണ പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ ഡി ദാമോദരൻ. ഇനി മായാമാളവ ഗൗള രാഗത്തിൽ നീലായത എന്ന കൃതി കേൾക്കാം. ത്രിപുടതാളം ശ്യാമശാസ്ത്രികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram Concert by Ambalapura Brothers. Shankara Narayana Panikkar and Gopala Krishna Panikkar. They are accompanied on the special tabla by D. Damodaran. Next is a composition of Shyama Shastri, Neelayada. In the rag, Maya Malava Gaula, set to Tribuda Tal.

0: അവസാനമായി ശങ്കരാഭരണം രാഗത്തിൽ ബൃഹദംബ എന്ന കൃതി കേൾക്കാം. മിശ്ര ജമ്പതാളം, തഞ്ചാവൂർ പൊന്നയ്യ പിള്ള രചിച്ചത്.
1: അമ്പലപ്പുഴ ബ്രദേഴ്സ് ശങ്കരനാരായണ പണിക്കർ ആൻഡ് ഗോപാലകൃഷ്ണ പണിക്കർ കൺക്ലൂഡ് ദി നാഗശ്രം കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ പൊന്നയ്യ പിള്ളെ, ബൃഹദംബ ഇൻ ദി രാഗ് ശങ്കരാഭരണം സെറ്റ് ടു മിശ്ര ജമ്പതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് അമ്പലപ്പുഴ സഹോദരന്മാരായ ശങ്കരനാരായണ പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവർ അവതരിപ്പിച്ച നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ, ഡി ദാമോദരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം കോൺസെർട്ട് ബൈ അമ്പലപ്പുഴ ബ്രദേഴ്സ്. ശങ്കര നാരായണ പണിക്കർ ആൻഡ് ഗോപാലകൃഷ്ണ പണിക്കർ. ദേ വർ അക്കംപനീഡ് ഓൺ ദ സ്പെഷ്യൽ തവിൽ ബൈ ഡി ദാമോദരൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Ananda Padmanabhan, supporting on Veena by A. Ananda Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാങ്കിരാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൌശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.